ഞാനിപ്പോ ചോദിച്ചാൽ മറ്റേ അനലോസോട്ടേക്ക് വിളിക്കുന്ന സമയത്ത് ഹൈബ്രാഗ് ചാമിഷ്ടം വരാമെന്ന് പറയുന്നത്.